പരിത്രനായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേയുഗേങ്കിൻ്റാർ തേർത്തട്ടിലെ അമർന്ന കണ്ണൻ. തേർത്തട്ടിലെ അമർന്ന് ഭാരതപ്പോരിൽ വെറ്റി കൊണ്ട കണ്ണൻ അമ്പുപ്പടുക്കേരെ വന്ന് ഭീഷ്മാചാര്യർ പടുത്തിട്ടുകാർ അവനെ പരമ്പൊരുളായ ഉലഹക്ക് ഉണർത്തി ശ്രീ വിഷ്ണു സഹസ്രനാമത്തെ ധർമ്മപുത്രർക്ക് ഉപദേശം ചെയ്ത് പലനെയും ചൊല്ലുകാർ. ഉത്താരണോ ദുഷ്കൃതിയാ പുണ്യോ ദുസ്വപ്നനാസന വീരഹാ രക്ഷസന്തോ ജീവന പര്യവസ്ഥിത എന്ന് പലൻ എന്നൊക്കെ ഉലകത്തിലെ ഇരിക്കക്കൂടിയ അത്തനെ പലനങ്ങളും ഉനക്ക് കിടക്കും. അതേമാതിരി ഉന്നുടേ സ്വപ്നത്തിൽ വന്ന് ഭഗവാൻ താ എപ്പോഴും ആവിർഭാവം ആവിർവാർ അപ്പൊ അവർ. അതേമാതിരി ഇതെ മുന്നിട്ട് ഭഗവത് രാമാനുജർ അവരുടെ 1000 ആണ്ട് ഇന്ന വിഴാവിലെ ചില കനവുകളെ പറ്റി പേശ ഇങ്ങനെ നാം എല്ലാം ചേർന്നിരിക്കോം. രാമാനുജർ സമ്പ്രദായത്തിലെ കനവെല്ലാം പൊയ്യൻ ചൊല്ലല, എല്ലാം ഉണ്മ. എവിടെ മുതല്ല സദ്ഗുരു